ണ സീമാവിച്ഛദയാക് വിയതുണഹെ മേ അനിവാര്യൻ പുറവെസിയാകി വകകീമക് മുഖത് മേ അപി കഥാകരണ ദേശപാലജ്ഞാൻവേവ മേ ആയതനിക സാമിക്കനെ അപ്പി റട്ടക പാലനെ വിനുവിൻ പീഠവായത്തി ആയതനവേവ മേ സിയല്ലി സിട്ടിന സേവക മണ്ഡലയാൻ തൻ ദേശപാലനീകരണ ദേശപാലജ്ഞാൻ മേ സിയല് അപ്പേ സമാജെ പ്രതികടക് ഇതിൻ അപ്പി സമാജക് വിധിയട്ട് മഹജനതാവക് വിധിയട്ട് പുറവെസിയൻ വിധിയട്ട് അവങ്കഭാവേ വിനിവിധഭാവേ സാധാരണത്വേ വകകീമ വകവീമക്കിയ ദേവൽ പിലിപ്പതിന്നേ നത്നം മേ സമാജെ തവത് പ്രതികടക്കു ദേശപാലജ്ഞൻ തപ്പിട്ടേക്ക് ബലാപുറത്തുന്ന ബേ ഇതിൻ മങ്ങിത്തന്നെ പുറവെസിയൻ ലെസ് സമാജക് ലെസ് മേ വകകീമ വകവീമ സാധാരണത്വേ അവങ്കഭാവേ സാ വിനിവിധഭാവേ കിയനേക്ക് അപ്പി വെടി ദിവനു കരകണ്ണട്ടോണി അപ്പിക പിൻവണ്ണട്ടോണി ഹമ തനക്കതിമ ഇതിൻ മേതമായി അപ്പിട്ട് ദനന വിധിയിട്ട് മട്ട ദനന വിധിയിട്ട് പുറവെസിയാകെ വകക്കീം വെണ്ണി മേ ദേശപാലനെ കിയ കാരണാവകിന കഥാ കടത്തി ഇതിൻ മൈസല്ല കിവ വകെ കിസിവക്കുത് മേ എക്കെ കാലവലട്ട് നത്തം എക്കെ പാലക്കയാണ്ട് നത്തം എക്കെ കാണുവലട്ട് മിക യമു കറകണ്ണട്ട് ഇപ്പം മേ പൊതു കാരണാവജ്ഞാൻ അപ്പി കഥാകരണി മേ മിത്തിക് അപ്പി വസര ദിദാസ് പൻസിയക്ക് ലിഖിത ഇതിഹാസ എക്കതി രാട്ടക് ഏ ലിഖിത മഹാവംശേ ഫലമു വിജയരജു ഗേസിട്ട് ഈട കളിൻസിട്ട് രജവരുൺ ഗേസിട്ട് അത് ദിദാസ് വിസിഹയെ മെയ് മസ വിസിഹത്തിന് ദിന ദക്വാമ മേ കിയന കഥാവ് മേ ദേശപാലനെ പിലിബന്ധ കഥാകരണ കഥാവ് മേ പുറവെസിയാകെ വകകീമ ഗന കിയന കഥാവ് അദാലായി ഇതിൻ ഏകനിസ മേ അദടത് മീത കളിൻ അതീതേടത് അനാഗതേടത് മേ കിയന കഥാവ് അദാലായി എമനിസ പുറവെസിയാകെ വകകീമ ഇക് പാലന തന്ത്രേക്കട്ട് ഹോ പാലന കാലേക്കട്ട് ഗുണുകരഗണ്ണി നെത്തുവ് മഹജനതാവക് ലെസ് പുറവെസിയൻ ലെസ് മേ അതീതേട്ട് വർത്തമാനേട്ട് സഹ അനാഗതേട്ട് യമുകരമിൻ എ അപ്ലൈ കരമിൻ മഹജനതാവക് ലെസ് അപ്പിട്ട് ഹെസരണ്ണട് പുലുവൻ വേയായി അപ്പേ റട്ട് അനാഗതേതി മേ സിട്ടിന തന്നു ഇതിറിയട്ട് ഗിനഗോസ് തവത് സുഖിത മുഖിത റട്ടക്കരണ്ണട്ട് മഹജനതാവക് ലെസ് അപ്പിട്ട് ഹക്കിവിയായി അപ്പി ബലാപുറത്തു വേണോ ഇതിൻ ഏ ബലാപുറത്തു സഫല കരകണ്ണട്ടണം അപ്പിട്ട് മീ അമതക് വേലാകിഹില്ലത്തീന് മീ ദേശപാലനേക്കാൻ മുഖക്ത കീനക്ക് ഐ അപ്പി നായക്കാൻ പത്കരണ് കീനക്ക് അപ്പി പുറവേശിയൻ ലെസ് അപ്പേ വകകീമ മുഖക്ത കീനക്ക് നവത മതക്കലക് തീയുത്തിയായി അപ്പി ഇതണോ ഇതിൻ ദീർഘ കഥാഭാഗം എതുണ അപ്പി ഈട്ട് പസ്സേ ഗീതയ്ക്കട്ട് സമന്തിമു മുഖത് മേ സുന്ദര യാമേ മേ തരം ബർക്കരക നൂമനാണേ ഗീതയ്ക്കട്ട് സമന്തില നവതത് അപ്പി അപ്പേ കഥാഭാത്തേക്ക് തീമു അത് അപ്പി കഥാകരണി മഹജനതാവാക്കേണ്ടി കോമത് കീഴ